അന്തരൂഹം തിസത്യായ സദാമാണ് അന്തരം ജയ പ്രസാദ് ഗ്രഹ സംഘ സുഖ ബസ്ന ആഠ പേർ സിമൃത് സരസ്ന ജയ പ്രസാദ് രംഗ രസ ഭോഗ് നാനക് സദത്യ യത്യ ബൻജോഗ് ജയ പ്രസാദ് പാഠ പിടംബർ ഹണ്ടാവ തിസത്യാ കത്തവർ ലുഭവ ജയ പ്രസാദ് സുഖ സേജ് സുയിജ മാണ ആഠ പേർ താ ക ജാസ് ഗാവിജ ജയ പ്രസാദ് തുൽ സബ്കോ മാന മുഖതാ കോ ജാസ് രസന ബഖാന ജയ പ്രസാദ് തിരു രത്ത ധർമ്മ മാണ സദാ ത്യായ കേവല പാര ബ്രഹ്മ പ്രഭു ജി ജപ ദർഗഹ മാന പാവ നാനക് പാത് സേത്തി ഘർ ജാവ ജയ പ്രസാദ് രോ കഞ്ചന ദേഹി ലിവ ലാവോ തിസ് രാമ സ്നേഹി ജയ പ്രസാദ് തിര ഉല രത് മാന സുഖ പാവ ഹര ഹർ ജസ് കേത് ജയ പ്രസാദ് തിര സകൽ ശിദ്ര ടാക്കേ മാണ ശരണി പര ഠാക്കുർ പ്രഭു താക്ക ജയ പ്രസാദ് തുജ കോ നാ പഹുച മാണ സാ സാ സിമ്ര പ്രഭു ച ജയ പ്രസാദ് പായി ദുർലഭ ദേ നാനക് താക്കി ഭഗത കരേ ജയ പ്രസാദ ഭൂഖൻ പഹരിജ മാണ തിസ് സിമ്രത് ക്യോ ആലസ് കീജ ജയ പ്രസാദ് അസവ ഹസ്ത അസവാരി മാണ തിസ് പ്രഭു കോ കബു നാം ബിസാരി ജയ പ്രസാദ് ഭാഗ് മിലഖ തനാ രാഖ പ്രവേ പ്രഭ അപ്പണേ മണാം ജിൻ തേരി മന ബനത ബനായി ഉഠത് ബൈഠ സത്യ സത്യായി തിസത്യ ജോ ഏക അലഖ ഇഹാ ഉഹാ നാനക് തേരി രഖ ജയ പ്രസാദ് കര പുന ബദാണ മണ ആഠ പേർ കര തിസ് കാ ധ്യാന ജയ പ്രസാദ് തു അചാര വ്യവഹാരി തിസ് പ്രഭ കോ സാ സാ ചാരി ജയ പ്രസാദ് തിര സുന്ദര രൂപ സോ പ്രഭ സിമ്ര സദാ നൂപ ജയ പ്രസാദ് തിര നീക്കി ജാത് സോ പ്രഭ സിമ്ര സദാ ദിൻ രാത് ജയ പ്രസാദ് തേരി പാത് രഹ ഗുരുപ്രസാദ് നാനക് ജസ് കഹ ജയ പ്രസാദ് സുന കരനാദ് ജയ പ്രസാദ് ഭീഖ വിസ്മാദ് ജയ പ്രസാദ് ബോല അമൃത രസന ജയ പ്രസാദ് സുസജ്ജെ വസന ജയ പ്രസാദ് ഹത് ക ചല ജയ പ്രസാദ് സമ്പൂർണ ഫല ജയ പ്രസാദ് പരമഗത് പാവ ജയ പ്രസാദ് സംഭാവ ഐസാ പ്രഭ ത്യാഗ അവർക്കത് ലാഗോ ഗുരുപ്രസാദ് നാനക് മൻ ജാഗോ ജയ പ്രസാദ് തു പ്രകട സംസാര തിസ് പ്രഭ കോ മൂല മനോഹ വിസാര ജയ പ്രസാദ് തേരാ പ്രതാപ രേ മൻ മൂഢ തു താ കോ ജാപ ജയ പ്രസാദ് കാർജ പൂരേ തിസ ജാന മന സദാ ഹജൂരേ ജയ പ്രസാദ് തും പാവ സാച രേ മന മേരേ തു താ സുരാച ജയ പ്രസാദ് സബകി ഗത ഹോയേ നാനക് ജാപ ജപ ജപ സോയേ ആപ ജപായ ജപയ സോ നാവു ആഗ ആപ ഗവായ സുഹർ ഗുണ ഗാവ പ്രഭു ദയാ തേ കമല വികാസ് പ്രഭു കൃപാ തേ ഹോയ പ്രകാശ പ്രഭു ദയാ തേ കമല വികാസ് പ്രഭു സോ പ്രസാന ബസ മന സോയേ പ്രഭു ദയാ തേ മാതു ഉത്തമ ഹോയേ ഹേ ਸਰਬਨ ਧਨ ਪਵ ਤੇਰੀ ਮਾਇਆ ਆਪੋ ਕਸ਼ੂ ਨਾ ਕਿਨੂ ਲੈ ਆਮ ਜਿਤ ਜਿਤ ਲਾਵੋ ਤਿਤ ਲਗਾ ਹਰਨਾਥ ਨਾਨਕ ਇਨਕਾ ਕਸ਼ੂ ਨਾ ਹਾਥ ਸਲੋਕ ਅਗਮ ਅਗਾਧ ਪਾਰ ਬ੍ਰਹਮ ਸੋਏ ਜੋ ਜੋ ਕਹਿ ਸੁਮੁਖਤਾ ਹੋਏ ਸੁਨ ਮੀਤਾ ਨਾਨਕ ਬਿਨਵੰਤਾ ਸਾਧ ਜਨਾ ਕੀ ਅਚਰਜ ਕਥਾ ਅਸ਼ਟਪਦੀ ਸਾਧ ਕ ਸੰਗ ਮੁਖੂ ਜਲ ਹੋਤ ਸਾਧ ਸੰਗਮਲ ਸਗਲੀ ਖੋਤ ਸਾਧ ਕ ਸੰਗ ਮਿਟ ਅਭਿਮਾਨ ਸਾਧਕ ਸੰਘ ਪ੍ਰਗਟ ਸੋ ਗਿਆਨ ਸਾਧਕ ਸੰਘ ਕਲੂਖਤ ਹਰਾ ਸਾਧਕ ਸੰਘ ਨਰਕ ਪਰ ਹਰਾ ਸਾਧਕ ਸੰਘ ਇਹਾ ਹਾਂ ਸੁਹੇਲਾ ਸਾਧ ਸੰਘ ਵਿਛਰਤ ਹਰ ਮੇਲਾ ਸਾਧਕ ਸੰਘ ਪੁੱਜੈ ਪ੍ਰਭ ਨੇਰਾ ਸਾਧ ਸੰਘ ਸਭ ਉਤਨ ਵੇਰਾ ਸਾਧਕ ਸੰਘ ਪਾਏ ਨਾਮ ਰਤਨ ਸਾਧਕ ਸੰਘ ਏਕ ਉਪਰ ਜਤਨ ਸਾਧਕੀ ਮਹਿਮਾ ਬਰਨਾ ਕੌਣ ਪਰਾਨੀ ਨਾਨਕ ਸਾਧਕੀ ਸੋਭਾ ਪ੍ਰਮਾਹਿ ਸਮਾਨੀ ਸਾਧਕ ਸੰਘ ਗੋਚਰ ਮਿਲ ਸਾਧਕ ਸੰਘ ਸਦਾ ਪਰ ਫੁੱਲ ਸਾਧਕ ਸੰਘ ਅਭੈ ਬਸਪੰਚਾ ਸਾਧ ਸੰਘ ਅੰਮ੍ਰਿਤ ਰਸ ਪੁੰਚਾ ਸਾਧ ਸੰਘ ਵਿੱਚ ਸਬਕੀ ਰੇਨ ਸਾਧਕ ਸੰਘ ਮਨੋਹਰ ਬੈਨ ਸਾਧਕ ਸੰਘ ਨ ਕਤ ਹੂੰ ਤਾਵੈ ਸਾਧ ਸੰਘ ਅਸਥਿਤ ਮਨ ਪਾਵੈ ਸਾਧਕ ਸੰਘ ਮਾਇਆ ਤੇ ਪਿੰਨ ਸਾਧ ਸੰਘ ਨਾਨਕ ਪ੍ਰਭ ਸੋ ਪ੍ਰਸੰਨ ਸਾਧ ਸੰਘ ਦੁਸ਼ਮਣ ਸਭ ਮੀਤ ਸਾਧੂ ਕਹਿ ਸੰਘ ਮਹਾਂ ਪੁਨੀਤ ਸਾਧ ਸੰਘ ਕਿਸੋ ਨੀ ਬੈਰ ਸਾਧਕ ਸੰਘ ਨ ਬੀਂਗਾ ਪੈਰ ਸਾਧਕ ਸੰਘ ਨਾਹੀ ਕੋ ਮੰਦਾ ਸਾਧ ਸੰਘ ਜਾਣੈ ਪਰਮਾਨੰਦਾ ਸਾਧਕ ਸੰਘ ਨਾਹੀ ਹਉ ਤਾਪ ਸਾਧਕ ਸੰਘ ਤਜੇ ਸਭ ਆਪ ਆਪੇ ਜਾਣੈ ਸਾਧ ਵਡਾਈ ਨਾਨਕ ਸਾਧ ਪ੍ਰਭੂ ਬਾਣ ਆਈ ਸਾਧਕ ਸੰਘ ਨ ਕਬਹੂ ਤਾਵੈ ਸਾਧਕ ਸੰਘ ਸਦ ਸੁਖ ਪਾਵੈ ਸਾਧ ਸੰਘ ਬਸਤ ਅਗੋਚਰ ਲਹ ਸਾਧੂ ਕਾ ਸੰਘ ਅਜਰ ਸਹ ਸਾਧਕ ਸੰਘ